0: കൂടാക വഴിനടത്തുന്നവർ കഥകളാമെ അവരുടെ കൂടെ ഇന്ന് ആശ്രയത്ത് വഴിനടത്തുക കഥകരത്തിലെ അവരെ കുടുംബത്താറെ ആമേൻ ആമേൻ.
1: Recording stopped. Recording in progress.

സ്തുതികളും ആരാധനകളും ഐന്ത് കണ്ടങ്ങളിലെ ഇരിക്കുന്ന മക്കൾ രക്ഷിക്കപ്പെടക്ക് ഉദവി സെവിതാക അന്നത്തെ വീടുകളില് ഉമ്മുടിയ മഹിമയായി അവർ കണ്ടുകൊള്ള.

ആമേൻ ആമേനങ്ക. ഞാൻ പാടലേക്ക് എത്താമേ ആശീർവദിച്ച് ഇന്നുമായി താളന്തുകളിലെ ഫൽക്കീഫർക്ക് കത്തർ ഉദവി ചെയ്വാറാക ഞങ്ങൾ മുതലാവത് ഞാൻ ജപത്തിലെ വഴി നടത്തുകേൻ ഏനെന്താ തിരിച്ചവൈ മക്കൾ മത്തിയിലെ കത്തതാമേ കൂടെ ഇരുന്ന് ഇന്ന നാക്കളിലെ അവർ ചെയ്യ വേണ്ടിയ കാര്യം ഇന്നതെന്ന് അവർ അറിന്ന് ചെയ്യക്കൂടിയ ഒരു കിരുവിയെ ഞങ്ങൾ കിരുവിയെ കൊടുക്ക വേണമെന്ന് ചൊല്ലി ഞാൻ ജപത്തിലെ വഴി നടത്തവേ ഞങ്ങൾ ഇലങ്ക ദേശത്തുക്കാക ഇലങ്ക മക്കൾക്കാക തലവറുകൾക്കാക ഞങ്ങൾ ജപം പണേ. അൻപാന പിതാവേ യേശുക്രിസ്തു നാമത്തിനോ നമ്മുടെ സമൂഹത്തിലെ ഞങ്ങളെ താഴ്ത്തി ഒപ്പുകൊടുക്കറോം. ആണ്ടവരെ ഞങ്ങൾ ഇലങ്ക ദേശത്തെ മക്ക മുൻപാകെ വയ്ക്കറോ. ഇലങ്ക ദേശത്തിന് ആണ്ടവരെ രാജാക്കൾ തുടങ്ങി കടേശി മകൻ മറ്റും ആണ്ടവരെ നീ കാണുക ദേവനായി ഇരിക്കീരപ്പ. ഞങ്ങൾ ദേശത്തിൻ പാപത്തോസ അക്രമങ്ങൾ മീറുതലുകൾ ഒവ്വൊന്നേയും മന്നി ാവെ അവരുടെ ഹൃദയങ്ങളും ചിന്തകളും സീർകേടാനതുകൾക്ക് കടക്കാതെ പടി കത്താവെ എന്തേവനെ ഇവരുടെ മനം മാറ്റുമ്പടിക്ക് ഞങ്ങൾ ജപിക്കോ. മാനമണ്ഡലങ്ങ തരമാക്കങ്ങ കടൽപ്രാന്തിങ്ങ ദേശത്തെ കുടികൾ അന്നവരെ കത്താവെ രാജാക്കൾ അധികാരികൾ തലവുകൾ മേൽമക്കൾ പാർലിമെന്റുകൾ അപ്പാ കർപ്പത്തിലെ ഇരുക്കുന്ന പിള്ളകൾ കൂടെ ഉമ്മുടേ നാമത്തിനാൽ പരിശുദ്ധപ്പെട വേണം. ചെറു പിള്ളകൾ ഉമ്മുടെ രക്തത്തിനാൽ മൂടപ്പെട വേണം. ആണ്ടവരെ വാലിവ ജ്യോതികൾ മനം പോന പോക്കിലെ പോയിവിടാ ാവേ മനം തെറുപ്പപ്പെട വേണം. ആണ്ടവരെ അപ്പാ എല്ലാം കുടുംബങ്ങൾ ഉമ്മക്ക് ക്ഷമാധാനമുള്ള കുടുംബങ്ങളായി വാഴ ചെയ്വീരാക കത്താവേ. ആണ്ടവരെ മുതിയോരെ കാക്കുന്നത് ആണ്ടവരെ ഒവ്വൊരുക്കായി ഞങ്ങൾ ഉമ്മയെ സ്തോത്തിരിക്കുന്നു. ആണ്ടവരെ ഒവ്വൊരു പിള്ളകളെ നീ നടത്തുമയ്യാ. എല്ലാവർക്കുള്ള വരവേണ്ടി ഉമ്മുടെ രക്ഷിപ്പ് യേശുവിൻ നാമത്തിനാൽ അവരുടെ വര കത്താവേ.